മാത്രമല്ല വൺ പേര് കോരികളെ തന്നെ പുള്ളിയാണെന്ന് ആണ് പുള്ളിയായി ബൊക്കണേ കോരികളെ പുണ്ണത് ഏരകളെ കൊട്ടി ഞാനിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗത പതുക്കെ.

കമ്മനയില്ലാത്തോ മല്ലിക എടുക്കിറങ്ങ ആർ, ഗരിയില്ലാത്തോ നവിലിറ നോക്കിടങ്ങ ആർ, ബന്നബരാത്തോ മൈലാഞ്ചി ഇടറങ്ങ ആർ, ടഫ് പാട്ട് മാപ്പിള പാട്ട് ഓപ്പണ പാട്ട് ബന്നില്ലെങ്കിൽ ബാരി കാര്യക്രമ കേക്കിടങ്ങ ആർ. അത് ഗൈത്തേ നിങ്ങളെല്ലാരും മനസ്സ് സന്തോലാക്കു ബന്നുണ്ടു മൊയ്ലാഞ്ചി.

ഹലോ, ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. കേട്ടോണ്ടുള്ള റേഡി സാരംഗ് 107.8 FM. ഇത് രംഗ് രംഗ് ജീവന. സോ ഇന്നത്തെ മൊയ്ക്കാലത്തെ വൽക്ക കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബു നിറഞ്ഞ സ്വാഗത. എല്ലാവരും ഒന്നിത്ത് ഒട്ടയത്ത് മുൻട്രോ ഏകൈക വിശേഷ നേർ പ്രസാരത്തോ കാര്യക്രമമേ ഇത് മൊയ്ക്കാലത്തെ വൽക്ക കാര്യക്രമം. സോ ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ ഒരു അതിഥി ബറോഗ്യന്ത് ബഹുശ അയൽ കാരണാന്തരത്തിൽ ഇന്റെ ബറോഗു കൂടെ ആയിട്ടില്ല. അതിക എല്ലാവരൊട്ടിക്ക് ക്ഷമ കേട്ടോണ്ട്. സോ ഇന്നത്തെ കാര്യക്രമത്തും ഞങ്ങൾ വേറെ റെക്കോർഡിംഗ് ആക്കുകയും കണ്ടിത്തമായിട്ടും സാധ്യമാവില്ല. അതുകൊണ്ടത്തെ ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ ഒരുത്തല് എന്തായാലും ഒരു ബിസിയത്തിൽ മുണ്ടുവാൻ ചെന്ന് ഞാൻ ഇന്നത്തെ ഈ ഷോകു കൂടെ ബന്ധ. സോ എല്ലാവർക്കും പാടൊരുക്ക സ്വാഗതാക്കിയുണ്ട്. സോ ഇന്നത്തെ കാര്യക്രമത്തിൽ കുറേ വിചാരങ്ങൾ കണ്ടിത്തമായിട്ടും കൂടെ മുണ്ടുവാ. സോ ഒരു സൈഡിൽ ഇന്നത്തെ നാലിൽ ഞങ്ങൾ ഒരു ദിനവിശേഷത്തെല്ലാം നോക്കുമ്പോഴത്തേക്കും അനേക ആചരണ ഇന്നത്തെ നാളിലും കൂടെ കണ്ടുപണ്ട്. സോ അതിൽ നമുക്ക് മുഖ്യമായിട്ടുള്ള എനിക്ക് ഒരു ആചരണ കൂടെ കണ്ടുപണ്ടത് ഇന്നത്തെ നാളിൽ അന്താരാഷ്ട്രീയ ചഹാ ദിനാചരണ എൻ്റെ ചന്തയിട്ടിക്കറി ഇന്നത്തെ നാളിലെ ആചരണ കൂടെ ആക്കിയുണ്ടല്ലോ. ചായ ചൊല്ലുമ്പോഴത്തേക്ക് ബഹുശ നമുക്ക് എല്ലാവരും ഒരു ചിത്ത ഒരു സൈഡിൽ നമുക്ക് പോകണ്ടോ. സോ ബൈത്ത ഒരു കപ്പ് ടീ കുറിച്ചില്ലാണ്ട് കരണ്ടായെങ്കിൽ ആൽമാരുടെ ഒരു ദിനചരി ഷുറോ അവരുതേ ഇല്ല. സോ അത്തരം മറ്റത്തേക്ക് കൂടെ അതൊക്കൊരു അഡിക്റ്റ് ആയെങ്കിൽ ചുമ്മാൽ കൂടെ ഉള്ളാറ് ഒരു നാളത്തെ ഒരു ചായ കുറിച്ചില്ലാണ്ട് കരണ്ടെ അതെന്തരമാ ഒരു കളിഞ്ഞ പോലെ ഒരു ഫീലും ഉണ്ടാവും. ആ ടീ എത്രമാ ആൽമാരുടെ ജീവനത്തെ ഒരു ആവരിച്ചിക്കൊണ്ടെങ്കിൽ ഒരു പറി എന്തുണ്ട്. സോ അത് അത്ഭുതാണ്ട് കൂടെ ചെല്ല. ഇന്ത്യത്തിൽ ടീ ആക്കാണ്ട് ആക്കാത്ത ഒരു അകക്കിട്ടത് കൂടെ ഭാര്യ അപ്രൂപ ചെന്ത് ചെല്ലമാണ്ട്. സോ എഞ്ചെന്നെങ്കിൽ അത്തരകും ഒരു ചായ ഞങ്ങളുടെ സംസ്കൃതിയുടെ ഒരു ഭാഗമായിട്ട് കൂടെ പോയി. അവത്തുക ആരായെങ്കിൽ ഒരു ബിരുന്നർ ബണ്ണണ്ട് കണ്ടായെങ്കിൽ അങ്ങനങ്ങ് ഒരു ചായ കൊടുത്തു സത്കരിച്ചിറങ്ങിയത്തെ ഒരു പദ്ധതി അത് ഇപ്പോഴും കൂടെ ഉണ്ട്. ഒരു സൈഡിൽ ഞങ്ങളെ ബായർക്ക് നിവാരിച്ചു വേണായിട്ടേക്ക്, ഒരു സൈഡിൽ ഒത്തട നിവാരണക്ക് വേണായിട്ടിക്കു, കൊറിയാൽ ചുമ്മ ട്രസ്റ്റുണ്ടായപ്പോൾ സീത പോയിത്ത് സിഗരറ്റ് വലിക്കിറങ്ങുള്ളാറ്, കൊറിയാൽ ഈ ഒത്തട നിവാരണ അതുക്ക് വേണായിട്ട് ഒരു തെല്ലാം സ്ട്രെസ് തെല് ജാസ്തി ആയിട്ട് കണ്ടെങ്കിൽ പോയിത്ത് ഒരു ടീ കുടിക്കുക, അഥവാ ഏതായ ഒരു മൈൻഡ് ഓടിയണ്ടി നിലെടുക്കണെങ്കിൽ ഉറക്കത്തേക്ക് പോയിട്ട് ഒരു ചായ കുടിക്കാൻ ചെന്ന് ചുമ്മാൽ ആ ചായത്തിൽ ഒരു അഡിക്റ്റായ കൂടെ വയ്ക്കാറ്. ഞങ്ങളൊരു തടിക്ക് ഒരു ചൈതന്യ തണ്ടതും ഒരു ചായ ചെല്ലുന്നത് അത് സഹകാരിൻ്റെ കൂടെ ചെല്ല. അത് ഉച്ചാണ്ടില്ല അസറിൻ്റില്ല ജാവ് പന്നിട്ട് കണ്ടെ ജാവായെങ്കും ഒരു സൈഡിൽ ഒരു മുഖത്ത് ഞങ്ങൾ പൽക്ക പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായെങ്കിൽ ഉറക്കത്തേക്ക് ഞങ്ങൾ ഒരു ചായ കുറിച്ച് വരാൻ ചെന്ന് എത്രമാ ഒരു ദൂരത്തേക്ക് പോയിത്തായെങ്കും ചായ കുറിച്ച് ഇത് ബണ്ട് കെട്ടുണ്ട്. സോ അത് ഇണ്ടും കൂടെ എത്രമാ ഫ്രണ്ട്സുമാർ ഒരു കൂട്ടത്തിൽ കൂടെ ഞങ്ങൾക്ക് നോക്കുക കൂടെ സാധ്യമാവും. അത്തരകും ചായ ചെല്ലുന്നത് എന്തുകൊണ്ട് എത്രമാ ആൽമാരുടെ ഒരു ജീവനത്തോ ആവരിച്ചിരുന്നു കൂടെ ചെല്ല. സോ അത് ഏതേത് സന്ദർഭത്തിലും കൂടെ ചായ കുടിക്കരുത്, അതൊരു ആൽമാരുടെ ഒരു ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് ആയിട്ട് പോയത്. അത്തരകും അത് എന്തര പദ്ധതി ആയിട്ട് പോയിരണ്ട് കൂടെ ചെല്ല. സോ അത്തരകും ആൽമാരുടെ പ്രത്യൊരു ജീവനത്തെ ഒരു പ്രത്യൊരു ക്ഷണത്തിൽ കൂടെ ഹാസുവൊക്കെ ഇരണ്ട് കൂടെ ചെല്ല. സോ അത് ഇന്റെ തന്നാലും ഒരു ചായ ഒരു നെൻപാക്കരുതായിട്ടിക്കൂ. ആ ചായ എത്ര മട്ടത്തേക്ക് ഞങ്ങളുടെ ജീവനത്തിൽ ആവരിച്ചത്, നിങ്ങൾ എത്ര ടൈമിൽ ഒരു നാളിക്ക് എത്ര പക്ക നിങ്ങൾ ചായ കുടിക്കാറ്. സോ ഇതിനെ പറ്റി കണ്ടിത്തമായിട്ട് ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ കൂടെ ചെല്ല. ചായത്തെ ബിസിയ ചൊല്ലുമ്പോഴത്തേക്കും നിങ്ങം കൂടെ കണ്ടിത്തമായിട്ട് ഇപ്പോൾ കുറിയാൽ ചായ കുടിച്ചോണ്ടിക്കുവാറ്, അഥവാ ചായ കുറിച്ചിട്ട് ഇപ്പോൾ ലൈവ് ഷോ ഒക്കെ ആയിട്ടോണ്ടിക്കുവാറ്, കുറിയാൽ ഇനി ചായ കുടിക്കുക കുടിക്കിറങ്ങ ഇക്കുവാറ്. സോ കണ്ടിത്തമായിട്ടും നിങ്ങൾ ഡെയിലി എത്ര ചായ കുടിക്കാറ്. സോ കണ്ടിത്തമായിട്ട് നിങ്ങളെ ആൻസർ കൂടെ ഞങ്ങളൊട്ടിക്ക് നിങ്ങൾ ചൊല്ലൊരു ഡെയിലി എത്ര നിങ്ങൾ ചായ കുടിക്കാറ്, ദിനക്ക് എഷ്ടു ബാരി നീവ് ചഹാവണ്ണ കുടിയത്തീരാ. സോ ഇവ അന്താരാഷ്ട്രീയ ചഹാ ദിനാചരണ എന്താ ആചരിസ്ഥാ ഇദ്ദേവി ബഹുശ നമ്മ എല്ലാ ജീവനത പ്രതി ക്ഷണദല്ലൂ കൂടെ അത് ഹാസുവക്കാകിരുവന്തദ്ദു ടി. സോ ഹാഗാഗി പ്രതിദിന എഷ്ടു ടൈം നീവ് ചഹാവണ്ണ കുടിയത്തീരാ, ബഹുശ നീവു ആൻസറണ്ണ നീവു നീഡ്ബോദു, നീവു നിമ്മ ജീവനദല്ലി എഷ്ടു ബാരി ಅಂತ ദിനക്കെ. അതേപോലെ നാണു ചെന്നുകൊണ്ട് പോയ പോലെ ഇന്നത്തെ നാളത്തോ ഈ ഒരു ചാ ദിനാചരണമേ അതായിട്ടിക്കറ്. സോ ചുമ്മാല് ഓരോരു നാളിൽ പത്ത് പക്ക ചായ കുടിക്കിറങ്ങിക്കുവാറ്, കൊറിയാൽ അഞ്ച്, കൊറിയാൽ അതും യാറത്തിലിക്കുവാറ്, കൊറിയാൽ ചായമേ കുടിക്കാത്തങ്ങ കൂടെ ഇക്കുവാറ്, കൊറിയാൽ ചായത്തെ ബദലുക മാൾട്ട്, കൊറിയാൽ ചായത്തെ ബദലുക കണ്ണ, കൊറിയാൽ ചായത്തെ ബദലുക ഇനിയൊന്നോ. സോ ഇങ്ങനെ ചായ കുടിക്കാത്തങ്ങ മുള്ളാറ്, ചായ കുടിക്കിറങ്ങ മുള്ളാറ്, കൊറിയാൽ ചായ ഓർത്തോൾ ചെന്നെടുക്കാറെ പൗനഞ്ച് പക്ക കുടിക്കിറങ്ങ മിക്കുവാറ്, സുബൈത്തെ പിരിച്ചെത്ത് ചാവുത്തോലും. സോ എത്രമാ ചായ കുടിക്കിറങ്ങ കൂടെ ഇക്കുവാറ്. സോ കണ്ടിത്തമായിട്ട് നിങ്ങളെ ആൻസർ കണ്ടിത്തമായിട്ട് ഞങ്ങളൊട്ടിക്ക് ചൊല്ലറുണ്ട് ചെന്നോട്ട് ഒരു കോളറുണ്ട് ആരെങ്കിലും കേൾക്കുക. ഹലോ ഹലോ ഹലോ, ഓക്കെ, കോളെന്തമാ കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ കോളക്കൊരു 6364204949 ഈ ഒരു സംഖ്യക്ക്. സോ അതിൽ പിന്നെ കാര്യക്രമം മുൻവരെയും ഒരു ചെറിയൊരു വിരാമം എടുത്തോണ്ടല്ലോ. കേട്ടോണ്ട് പറയുന്നത് റേഡി സാറും 107.8 FM ബണ്ണ ബണ്ണത ബതുക്കും.

0: ನೀವು ಕೇಳ್ತಾ ಇರೋದು ಧ್ವನಿಮುದ್ರಿತ ಪ್ರಸಾರ.
1: ശ്രോത്രങ്ങളെ കേട്ടോണ്ടുള്ള റേഡി സാറും കുൻ 07.8 FM. ഇത് രംഗ് രംഗുരു ജീവനമുണ്ടോ നാ നിങ്ങളും സേഫുള്ള കുത്താറ മൈക്കൽ തവർക്ക കാര്യക്രമ കേട്ടോണ്ടുള്ള. സോ അതേപോലെ ഇന്നത്തെ കാര്യക്രമത്തിൽ കൂടെ അന്താരാഷ്ട്രീയ ചായത്ത് നാലുണ്ട് കൂടെ ഒരു സൈഡില് വേറെ വേറെ ദേശത്തിൽ ഏതെല്ലാം ചായത്ത് ഉത്പാദനക്കുന്ന ദേശം ഉണ്ട്. സോ ഇന്നത്തെ നാലില് ആ ചായത്തെ ബഗ്ഗെ ജാഗ്രത മൂടിച്ചു ഒരു സൈഡില് ആചരണ കൂട ഉണ്ട് ആക്കുറത് കൂടെ ഉണ്ട്. സോ ഒരു സൈഡില് നാ ലാസ്റ്റ് ഇത് സംബന്ധപ്പെട്ട് നങ്ങ കുടിക്കിറങ്കത്തോ ചായത്തില് ഒരുത്തെല്ലാം ഒരു വിധാനം കൂടെ കണ്ടിത്തമായിട്ടും കൂടെ ഇരിക്കും. എല്ലാവർക്കും ഭാരി കൊസി ആയെങ്കും ചായത്തെ എങ്ങനെ കുടിക്ക ഏത് രൂപത്തിൽ കുടിക്കുക തീരാ ചൊല്ലെങ്കിത്തോ തജ്ഞന്മാരോ അഭിപ്രായ കണ്ടിത്തമായിട്ടും കൂടെ ഉണ്ട്. ഒരു സൈഡില് ടീ ഈ ചായ കുടിക്കുന്നത് കൂടെ നല്ലത് ചൊല്ലെങ്കിത്തോ കൊറിയ അംശങ്ങൾ കണ്ടിത്തമായിട്ടും കൂടെ ഉണ്ട്. ആയെങ്കും കൊറിയ വിഷയത്തിൽ നങ്ങൾ അതിൽ വിധാന രൂപത്തിൽ കണ്ടിത്തമായിട്ടും കുടിക്കരുത് ഭാരി നല്ലതായിരിക്കും. ഒരു സൈഡില് തജ്ഞന്മാർ കൂടെ ചൊല്ലോ എന്തെങ്കിൽ സുബൈത്തോ ബ്രേക്ക്ഫാസ്റ്റ് ആ സുബൈത്തോ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുറോ രണ്ട് ഗണ്ടരെ മുന്നലെ ചായ കുടിക്കരുത് ഭാരി നല്ലതായിട്ടിക്കര്. സുബൈകും പിന്നെ അസരുക് ഈ ചായ കുടിക്കരുതിൽ നിൻ്റെത്ത് എന്തൊരു സമസ്യ കണ്ടിത്തമായിട്ടുമില്ല. ആയെങ്കും ഏതൊരു കാരണത്തും ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഞങ്ങൾ ചോറുണ്ട് സാത്തുകെ ഈ ചായ കുടിക്കൊരു അഭ്യാസം എന്തുണ്ട്. സോ അത് നല്ലതല്ല, അത് ആരോഗ്യത്തിക്ക് അത് നല്ലതല്ല ചൊല്ലെങ്കിത്തത് തജ്ഞന്മാരെ ഒരു പ്രകാരം കൂടെ ആയിത്തിക്കര്. ആയസബിള് ചോറിനൊരു മുന്നലും രണ്ട് ഗണ്ടര മുന്നലും ഞങ്ങൾ ചായ കുടിക്കണവരു അധികം പണ്ടത്തങ്ങ ഈ സുബൈത്ത ടൈമിൽ എഞ്ച് സാത്തിക്ക് ഒരു ചായ കുടിക്കരുത്. സോ അതേപോലെ എന്തെ അസർക്ക് ഒരു ചായ കുടിക്കരുത്. ഈ ഒരു പദ്ധതി അങ്ങ് എടുത്തോണ്ട് വന്നിരാറ് ചെന്നിട്ടായെങ്കിൽ അങ്ങ് ക്ലിയർ ചെയ്ത് കൊന്നുണ്ട് ഏ സന്ദർഭത്തിൽ എപ്പോൾ ഫുഡ് എടുക്കരുത് കൂടെ നല്ലതുണ്ട്. സോ ആയസബിള് ഇണ്ടെല്ലാം ഒരുത്തല് ഞങ്ങളെ വിധാനമേ ചേഞ്ച് ആക്കി വെച്ചിര. ഏതേത് ടൈമിൽ ചോറിൻ്റെ സാത്തിക്കും കൂടെ ചായ കുടിക്കുന്നവരുള്ളാറ് ചോറ് കുറിച്ച് സാത്തേക്ക് അതിൽ ഒട്ടുക്ക് ചായ കുടിക്കുന്നവും കൂടെ ഉണ്ട് നാങ്ങൾ നോക്കുക കൂടെ സാധ്യമാവും. സോ ഒരു സൈഡിൽ തജ്ഞന്മാർ കൂടെ ചൊല്ലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക മുന്നോലും രണ്ട് ഗണ്ടർ മുന്നോലും ചോറുണ്ട് ആയൽ പിന്നെ ഒരു രണ്ട് ഗണ്ടിൽ പിന്നമേ ചായ കുടിക്കരുത് കൂടെ ഭാരി ഉത്തമ ചൊല്ലെങ്കിത്ത ഒരു വിചാര. സോ അതേപോലെ ജാവു എട്ടരക്കും കൂടെ എന്തേ ചായ കുടിക്കുക തജ്ഞന്മാർ കൂടെ ചൊല്ലോ ഈ ജാവത്തെ ടൈമിൽ നിങ്ങൾ ചായ കുടിക്കുക ഇഷ്ടം.